അലഹജ് മുഹമ്മദ് അൽ ബഷീർ കങ്കുബുരെ മദീനഞ്ചാജ് ഒരു ചോവിനും ചാറ്റിക്കുന്നു മസറും മഞ്ഞ നോക്കു ബിരിയാണി കൊയിലേജ് വല്ലാണ്ട്

0: അഭയത്തിൽ കൊഞ്ഞു പോയിട്ടുള്ള വഴി വെറ്റെങ്കിലും സംഭവിക്കില്ലേ? ശ്രീ ഉസ്മാനി നബി മാറിയത്.
1: അറിയാനുണ്ടല്ലേ?